ഉല്ലാക്കും. സി ബി സി ഉപയോക്തൂപി വല്ലയും ഇങ്ങനെ ഉടക്ക് പഴിസിക്കു ഇക്കാരും ഉക്കാക്സി മറു പോക്തറിനി അഗാഗുറിങ്ങി തികുസിലാവും മാറ്റ താക്കോ നുനറി പാവയാമി അച്ചിങ്ങി കുറുയാക്തുനി ഇഗ്ലുകിയാവുനി പെർണിർലുക്കത്താങ് നിങ്ങന്നു തിത്തക്കാവസിക്കു പഴിസിക്കു പസകുസുക്സിമാവു അങ്ങുമ്മി അവനിലിങ്ങി അച്ചിങ്ങിത്തുനി തമറ്റുമനുയു അഗാഗോയുമി ഇസക്കത്താങ് നിങ്ങന്നു അതാവസ്യുങ്ങിത്തുമി ഇസക്കത്താങ് നിങ്ങന്നു പസകു പസ്സിയാവർലുനി താക്കോ പിന്നർലുക്താവസിമനിങ്ങിത്താവോ തികുസിത്തുനക്കത്തങ്ങാൻ പിഗിയാർസക്കത്തങ്ങാന്നുള്ളു ചികുമയാക്കത്തങ്ങാന്നുള്ളു ആനർസിഗു തികിനിയാക്തങ്ങി ഇക്കാരുങ്ങി പരീസിക്കു ഒക്കപ്പു കൗയിമയോ മി തമാങ്ങാക്തുമി കിനാവുനിങ്ങി നരുനർസിയൊക്കറോങ് മത് ഇക്കയുറുന്നർസില്ലു തി താക്കുനുങ്ങ തികുസിയുന്നിങ്ങു തികുയാവുമസിമാനർലുനി താക്കുവാ കണു ഇക്കത്തുവിങ്മി കണുരിങ്ങനർമങ്ങ നരുനറുന്നിലാർലുനി ഇപ്പക്സക്കണു താക് ഇപ്പക്സക് നാരക്തിത്തിലൗമികത്ത കണു ഇനുരിയീത് പങ്നകയാമങ്ങ ഇനുസുക്തുത് കല്ലുനാനുനങ്ങു ഔലക്തിലോക്കത്തങ്ങിന്നക്സൗനസുക്തില്ലുഗീത് കമകയോയകാക്കത്തില്ലുഗീത് ഇലങ്ങിനുനവുമ്മിയുത് തുക്സകടത്തു അസിങ്ങിന്നി കത്തുച്ചക്കത്തികീസുങ്ങുയുനി അക്സുറോത്തിക്കർണകായി കൊയ്യില്ലുത്തി ഉപ്പിറുസുക്ലുത്തിക്ലുട്ടാക്കുക നുനവുമ്മിത്തുത് സിവുരത്തീത് കൗയിമൈ യുന്നക്തുന്നാവ് സിമങ്മത്ത കവമക്കു നുനഭൂമി കണു നുതക്കത് കമകയോ സുങ്ങുവത് മരികരകി ആൻ ക്രാഫർഡ് ഇലകിയോ കത്തോയു അയവക്കത്തി കരോ സിമങ്മിയുക്തോ നുനവുട്ടുങ്ങ വിക്കുന്നി താക്കുവത് നാമക്സിത്തെ കൊല്ലുനികിത് കിസാനി നുനവു അങ്ങിറുത്തിങ്ങിന്നി അൻതിയായിക്കു കമകസുങ്ങുയങ്ങത് നുതകരകിനർമി ചിതറ സിമങ്ങിമ്മത് ആൻ ക്രാഫർഡ് ഒക്കാർലുനി താക്കോ നുനെ താകസുങ്ങിർമി അങ്ങുത്തിനി അയവകുട്ടോറോ സിമങ്മത്ത തേമന്നൗറ്റിത്തുകു ക്രാഫർഡ് ഒക്കാർലുനി അൻതിയായിക്കു ഇനുരകിനർമി മരികക്കങ്ങിമ്മത്ത താക്കോ അസിങ്ങിത് നുനക്കാർസിമയുത് നുനതാർസിമയുത് ജെയിംസ് ബേ നോർദേൺ ക്വിബക് മിത് ചിത്തിറാർസിമല്ലുതിക് താക്കോ മരികരകിനർമി സഖിയാക് പകീർത്തു ക്രാഫർഡ് ഉപ്പിറുസുപ്പു അത്സിജിയുന്നകയാങ്മങ്ങാനു തകരകിനർമി 2019 ഒറ്റിലുകു കവമത്തുക്കു മരികങ്ങി അങ്ങിലാവും മറ്റ പിയുന്നൗറ്റിക്ക കൊയ്യില്ലുത്തിനുനക്കാക്കുനി കവമങ്ങിന്നി കമയുന്നകയാങ്മങ്ങാനു തകരകിനർമി ക്രാഫർഡ് ഉക്കാക്ലുനി കത്തുച്ചക്കത്തികിത്തു നുനവുമീത്തു നുന അവിത്തൊക്സിമയങ്ങിന്നി താക്കുനുങ്ങനു താങ്ങി മരികങ്ങി ആക്കിസ്വയും നക്സികയാക്തു ചിതക്കാവസിക്കു അൻതിയക്കു ഒക്കപ്പൊ താക്കുവാൻ കിമിറുനറക്തു കനുയിലുകുന്നകയാങ്മങ്ങാൻ പിയുനക്സനിലു കത്തുസ്വയിലുത്തി കനുയിലിങ്ങിയാക്കകയാങ്മങ്ങാൻ താക്കുവാൻ മരികരകിനങ്ങി സനിയാകു തേറത്തു ടു ഫാദറിങ് ഹാം ഉപ്പിറുസുപ്പൊ അൻതിയായിക്കു പിയാറുന്നകയാങ്മത്ത നങ്മിന് മരികരുലുത്തി അങ്ങയൊക്കാറിയോ അമൗത്തി ഇനുവി അങ്ങനെ കത്തുച്ചക്കത്തികിക്കുങ്ങിന്നി ഫാദറിങ് ഹാം ഒക്കാക്ലുനി ഒക്കാസിറി ലുവാക്കത്തങ്ങിന്നത്തികു കണു സപ്പുണ്യാകയാങ്മങ്ങ അങ്ങനി അൻതിയായിക്കു ഒക്കാപ്പൊ നുനവു കവമക്കുങ്ങിന്നി അച്ചിങ്ങിന്നിത്തോ കത്തുച്ചക്കത്തികിക്കുനി കിക്കത്തുയ്യ മസിമങ്മത്ത ഇനുവിനു ത ഖങ്ങിന്നിഗ്ലു ഇലഗിത്തുന്നിഗ്ലു തേമാ

ടൈമെണ്ണ ടക്കുക ടൈം അക്വക്ടുവാറുണി ചൊക്കോ ചുളറി ടക്കെണ്ണ ചുളറി അമ്മടായി മക്തട്ടുവാറുക്കളുടെ ചൊക്കുവച്ചുണിക്കാക്കുവാറോക്കളുടെക്കിലോക്കായി അയ്യായിട്ടിങ്ങനെത്തിച്ചിട്ടുണ്ട് അമ്മരോ ഇറങ്ങിത്തരാളുവിലാക്കും ഉണ്ണനായിട്ട് ഒക്കെ ആയ അനയോ മലാ ഒപ്പം ആയ അനയോ മലാ ഒപ്പം.

വളർത്തണം. ഇഗ്ലി കാർജങ്ങും കട്ടാണി ടപ്പാണി ഒക്കെ വളക്കും നൂട്ടാട്ടാടച്ച മജാങ്ങാനാണ് ഇഗ്ലോ ഇല്ലുവാണി. അപ്പോട്ട് ഇല്ലുവാണ് ഇല്ലുവാണി നൂട്ടാട്ടാടച്ച മജാങ്ങ അപ്പമ്മ ഇഗ്ലോ കട്ടിട്ട് കൃഷിയാണെങ്കിൽ അവളെ ഇയക്കണി അവളെ ജാഗിയാണെ ഇയക്കണി ഉജ്ജകല്ലോ അവിട്ടക്കണി ഉണിക്കാണ് ഇഗ്ലി കാർജവും കട്ടാണി ഇട്ടിട്ട് അട്ടാട്ടകലോ അട്ടാട്ടമെങ്കിൽ അതിലെ കാലോടെ കുറച്ച് മകമ കങ്മല്ലി കാണല്ലോ ഇഗ്ലി കാർജങ്ങൾ കങ്മല്ലി കണ്ണു പെങ്ങാക്കൾ ഇഗ്ലി കാർജമ്മ കങ്മല്ലി കമ്മ അട്ടാട്ടക ഇല്ലാവുകമ്മ താവണിട്ട നെയ്വിലൊക്കെ അണിക്കുന്നു ഉണ്ണിക്കു അങ്ങിക്കാവുന്ന കണ്ണു മണ്ണിറക്കി കിളങ്ങമ്മ അങ്ങിക്കാവളകാലുന്നു ഉണ്ണാസിയാക്കുന്നു അങ്ങിക്കാവള കുറച്ച് മകന്നു ടാക്സി സ്വീറ്റുവാളോളക്കുന്നു കൈമുക്സിട്ട കൈമുക്സിട്ടു ചോക്കയമ്മ അങ്ങിക്കാവള കുറച്ച് മകന്നു തയ്ച്ച മണ്ണിൽ ചിക്കിത്തെ ഒട്ടക്കാല കുറച്ച് മങ്ങിമ്മൻ തമാണി കപ്സി നിക്കിയ എയ്റ്റ് കളുങ്ങി സെവൻ കളുങ്ങി തമാണി ഒക്കെ കക്ലുങ്ങോട്ടു അവിടെ ചിറ്റിയാളക്കുങ്ങ തന്നെ അവിടെ ഇരിക്കുക അങ്ങോട്ട് ഗിയോയാക്കുകളു ഇതാ ഇമ്മ അട്ടാട്ടക അട്ടാട്ടമ്മ അക്ഷോറഞ്ഞി തക്കുകയറിയോ കുറച്ച് മയ അങ്ങിക്കാവള കണ്ണു നുണവു തയ്ക്കുക തുപ്പി തക്കുക്ഷാവട കാലോട്ടില്ലുകി കിമ്മീൻ പങ്ങളിക്കുവാലോയാളോട്ടിട്ടാക്കുക കിമ്മി കയ്യവു ചിക്കിപ്പള്ളിയായിരുന്നാൽ കുറച്ച് മകന്നു അങ്ങിക്കാത്തിന്നു മണക്കയാക്കട്ടാളുട്ട മണ്ണ മണ്ണിറാട്ടവു മണ്ണിറാവിലെ ലോക്സ്യമങ്മ മണക്കയാണി കയ്യവു നുട്ടറാവണിക്കും കുവ്യാശോട്ടിക്ക് ലോക്സ്യമയക അവളങ്ങിത്യാളുന്നു ഇങ്ങക്കാജുവാലോളി ലോക്സ്യമകന്നു കിമ്മില്ലു പങ്കളിറ്റു കുവ്യാകിലുവി അതാട്ടമ്മ ശനിയാണ് ഇക്സി ബബ്ലുങ്ങ തക്കങ്ങിട്ടാവട്ടുപോയ ലോക്സ്യമകമ്മ തന്നെ അവിടെ ജീവിതക്കു പോയി ഒന്നങ്ങിന്നക്കുള്ളു അതാട്ടമ്മ ശനിയാനേറാവുള്ള തക്കങ്ങ ഇഴികിയോയക്കത്തലിറമ്മ ക്കുകന്നറിലാവശ്യമകക്കു അങ്ങിയും മറിയാലോട്ടില്ലകളു താവട്ടുലക്ലവു കണിറ്റു കുലോയാളക്ലകളു താവട്ടുലാവശ്യമകക്കു ഇക്കിമട്ടിട്ടുങ്ങ അട്ടാട്ടമ്മ ഒക്കാവട്ടിലാവശ്യമങ്ങ ഇമന്നായിരുന്നു പണിങ്ങായി കടക്കായിരിക്കൂട്ടിൻ നക്കുമ്പോട്ടിക്കുമേറാലുകയാറി ലാവശ്യമങ്ങ അട്ടാട്ടമ്മ ഒക്കാവട്ടിബ്ലു നിങ്ങളു ശിവുള്ള പാണികോ ഇപ്പിയൊട്ടങ്ങകും നുസ്വാർലുണ്ണിയും ഇപ്പിറങ്ങനേർമകൾ കട്ടക്കേരികർപ്പുങ്ങകോ തയമന്നായിരിങ്മൻ ഒക്കാവശ്യങ്ങ തുക്കിശിലോക്സി മങ്ങിന്നക്കു കണ്ണു താന്ന തുക്കിക്കർമങ്ങാൽ കട്ടക്കേലക്കുമ്പങ്ങ മനക്കമേക്കലവാറുന്നു തുക്കിശിലോക്സി മങ്ങിന്നക്കു മാന്ന മുസുടി തുക്കിശി മങ്ങിന്നക്കു ഇക്കസജോലോ കട്ടകളോട്ടുങ്ങ കണ്ണൊക്കെന്ന കട്ടക്കയിലെ കൊയ്യനിറിലോക്സിമയ സുണ്ണാവും മങ്ങ തുക്കിങ്ങനെ ഒക്കാവട്ടിലോക്സിമങ്ങിമങ്ങ കട്ടക്കയിലെ കൊയ്യനിറിലോക്സിമയ മി തുക്കിശിയും മങ്ങിത്തകസുലിമാൻ തഗ്വലി ഒക്കാവട്ടിങ് മങ്ങ തായമെന്ന കട്ടക്കയിലെ കബ്ലുനിങ്ങ നാലകിയ കറക്കു നക്കുമ്പ തികുമേലകമ അപ്പിറിങ് മങ്ങ നക്കു തികുമേർമങ്ങക്കു അങ്ങിക്കാർലുകും ശിവുള്ളപ്പാണി ഇപ്പിയൂട്ടങ്ങകും നുഷുവാലി ലാവശ്യമങ്ങ മകൾ നുഷുവാർ മകളു കാട്ടാവട്ടുള്ള ആവശ്യമയാണ് നുഷുവാർ അമ്മയും താക്കുക എമ്മി കറന്നു അമിശു കല്ലാകളൂങ്ങി എമ്മി കർമ്മനില്ല അറ്റാട്ടക അമിശു കല്ലങ്ങി നുഷുവാറ്റമ്മയോട്ടാണ് ശിവുള്ളപ്പാണി തമാവുങ്ങ അപ്പാലയോട്ടും മറിക്കുന്നയോ തുള്ളിയോട്ടും മറിക്കുന്നു ഇപ്പിറത്താലൊക്കെ കട്ടാലും മകൾ ഇപ്പിറാവട്ടമ്മേനും ഇപ്പിയൊട്ടാകുള്ളു തികുമേർലുണ്ണിയു ഇക്കിമൈനാർലുണ്ണി കമ്മുട്ടേങ്ങി തകുവനെ ഇപ്പിറത്താലൊക്കെ കട്ടാലും മകൾ മക്കളാർത്തുവാലോളമ്മ കിമ്മിറൊട്ടേൻ്റെ ശിവുള്ളപ്പാറുകളും ഇശുറത്തു ജോളുകള മക്കളാർത്തുവാലോ കട്ടാലമ്മി ഇപ്പിറനിക്കമ്മറിയാലുകളും മകൾ തകുവ കിമ്മി പങ്കളിക്കുവാലോയി നവുള്ളു തയ്ക്ക തുപ്പി തയ്ക്ക തക്കുക്ഷാവട്ടിയാകാറുവാർലൊട്ടി ഉങ്ങ ശിക്ഷി വള്ളി അല്ലാറത്തിലു കക്ലി വള്ളി അല്ലാറത്തിലു തയമെന്നായിട്ട് ജോലിയാളിലാവശ്യമങ്ങ ഇപ്പിറത്താലുകെ കട്ടലമ്മകോ
ikpigu suraqsimaga.